0: ഒരു വചന തൂതു മല മങ്ങി പണ്ടിനി അഞ്ചപ്പണം നിക്ക് പ്രത്യേകമായ
1: അപ്പണ്ട മല മങ്ങിയെന്നാണല്ലോ യാൻ ഏറ്
0: ഐറ്റ് ഏറ്
1: അവ നിക്ക് പോടും ഇത്തണ്ട് അപ്പൊ തൂനക എഞ്ചേ തോജോകത്തുണ്ട് ജക്കൃ ജവനെ അവല പൊസ ജവനെ